ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. യെസ്, അപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 7 മണിയായപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്ന് സെപ്റ്റംബർ 23 നാഷണൽ ആയുർവേദ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ആയുർവേദത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഫോളോ ചെയ്ത് വന്ന അതേ കാര്യം തന്നെയാണ് നമ്മുടെ ലൈഫിലും നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ ദിനചര്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആയുർവേദം കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും കേട്ടോ. എന്തായാലും ഇന്നത്തെ ഈ ആയുർവേദ ദിവസത്തിൽ നമ്മളോടൊപ്പം ആയുർവേദ റിലേറ്റഡ് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു അതിഥി വന്നിട്ടുണ്ട്. സോ അതിഥിയിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് കുറച്ച് നല്ല പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

வெறித்தனமா தான் போனோம். அந்த தில்ல எனக்கு பிடிச்சது.

0: ഹലോ
1: ആ എന്തിയ
0: ഞാൻ ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക
0: നാളേക്ക് പാക്കലാമാ
1: പിന്നെന്താ കാണാലോ
0: നമ്മ കല്യാണം പണിക്കലാമാ
1: പിന്നെന്താ
0: എനിക്ക് അപ്പ അമ്മ ഇല്ല

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ SMS ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആചാര്യൻ ആരാണ്? ഐ റിപ്പീറ്റ്, ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആചാര്യൻ ആരാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ. Yeah.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നിറയെ പാട്ടുകളും വിശേഷങ്ങളൊക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്ത മാർഷ്യ മിറയാണ് നിങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത് കേട്ടോ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് സെപ്റ്റംബർ 23rd. സോ നാഷണൽ ആയുർവേദ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളോടൊപ്പം ഒരു വിശിഷ്ട അതിഥി ഉണ്ട്. ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തമാണ് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്ടറാണ്, ഡോക്ടറിനെ കുറിച്ച് ഡോക്ടർ തന്നെ പറയൂ കേട്ടോ. സോ ഡോക്ടർ.
1: ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ ഭഗവതി അമ്മാൾ, സീതാറാം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ടാണ്. എല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ ആയുർവേദ ദിനാശംസകൾ.
0: യെസ്, ഡോക്ടർ ഭഗവതി അമ്മാളാണ്. സോ ഈ ഒരു ദിവസം ഡോക്ടറിൻ്റെ ഒപ്പം ഇരുന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ സാധിക്കുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രൊഫഷണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. പേഴ്സണലി ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് എന്നെ ഈ ഒരു ഹോട്ട് സീറ്റിലോട്ട് ഇരുത്തിയത് ഡോക്ടറാണ്. സോ അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു നന്ദിയും എൻ്റെ മനസ്സിൽ വീണ്ടും ഉണ്ട്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈഡ് മൊമെൻറ്റും കൂടെയാണ്, മോസ്റ്റ് പ്രൗഡസ്റ്റ് മൊമെൻറ്റ് എന്ന് പറയാൻ പറ്റും. സോ എന്തായാലും ഡോക്ടറിൻ്റെ വിശേഷങ്ങളും നമ്മുടെ ഡൗട്ടൊക്കെ ചോദിക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹലോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മിറ, ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഭഗവതി അമ്മാൾ ഡോക്ടറാണ്. ഡോക്ടർ നമസ്കാരം. എന്നെ പോലെയുള്ളൊരു 90-95% ആൾക്കാർക്കും ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആയിരിക്കും, എക്സ്റ്റേണൽ ലുക്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആയിരിക്കും കൂടുതൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷേ ആയുർവേദത്തിൽ ബ്യൂട്ടി മീൻസ് വാട്ട്?
4: മീ സൗന്ദര്യം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ മുഖത്താണ് ഏറ്റവും കൂടുതൽ കാണുക. അപ്പോൾ അതിനൊരു ചൊല്ല് തന്നെയുണ്ട്, മുഖം മനസ്സിൻ്റെ കണ്ണാടി. അപ്പം മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഒരാൾക്ക് ടെൻഷനുണ്ടോ, അവരെങ്ങനെയാണ്, സന്തോഷവാനാണോ സന്തോഷവതിയാണോ. അപ്പോൾ ആ ഒരു വിഷമം മാറ്റിയെടുക്കുക എന്നുള്ളത് ആയുർവേദത്തിലൂടെ വളരെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും നമുക്ക്.
3: ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ട്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും ഇല്ല, മോർണിംഗ് പേരിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഹലോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി എമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഭഗവതി അമ്മാൾ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഗട്ട് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി ഗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന്, മൂഡ്, എനർജി അതിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. എന്താണ് ഇത് രണ്ടും ഇങ്ങനെ ഇന്റർ കണക്ട് ചെയ്ത് കിടക്കാനായിട്ടുള്ള റീസൺ?
1: ഈ ഗട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എലിമെൻ്ററി കനാലിനെയാണ് പറയുന്നത്. അതായത് നമ്മുടെ വായു തൊട്ട് മലദ്വാരം വരെയുള്ള ആ ഒരൊറ്റ സിസ്റ്റത്തിനെയാണ് ഈ ഗട്ട് ലെവൽ എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് ആമാശയം എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ കഴിക്കുന്ന അന്നം, നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണമായാലും പോയി എത്തുന്നത് അതിനകത്താണ്. അപ്പോൾ അതിനകത്ത് ചെന്നിട്ട് അത് ശരിയായ രീതിയിൽ ഡൈജഷൻ ആവണം. ആ ഡൈജഷൻ ആയില്ലെങ്കിൽ ആ അവസ്ഥയെ ആയുർവേദത്തിലെ ആമാവസ്ഥ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ദഹിക്കാതെ കിടക്കുന്ന ഒരു വസ്തു. അപ്പോൾ അങ്ങനെ എലിമെൻ്ററി കനാലിൽ നമ്മൾ കഴിക്കുന്ന അന്നം തന്നെ ദഹിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന അന്നരസം നല്ലതായിരിക്കില്ല. അപ്പോൾ അന്നരസം തൊട്ട് ദുഷിച്ചതായിരിക്കും. ഈ ആയുർവേദ ശാസ്ത്രത്തിൽ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ ധാതു എല്ലാത്തിലും തന്നെ ഉള്ളതാണത്. അന്നപരിണാമം, അത് കഴിഞ്ഞാൽ പിന്നെ ധാതു പരിണാമം. അപ്പോൾ അന്നപരിണാമമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, കഴിക്കുന്ന ആഹാര സാധനങ്ങൾ നല്ല രീതിയിൽ ദഹിച്ചു കിട്ടണമെന്നുള്ളത്. ഇനി ധാതു പരിണാമം എന്ന് പറയുന്നത് അന്നം ദഹിച്ച് അന്നരസമാകും. ആ രസം ലിവറിൽ പോയിട്ട് അവിടെ നിന്ന് ശുദ്ധീകരിച്ച് വന്ന് രക്തമായി കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യത്തെ ധാതു എന്ന് പറയുന്നത് രസം, പിന്നെ അത് രക്തം, പിന്നെ മാംസം, മേദസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നിങ്ങനെ 7 ധാതുക്കളായിട്ട് പരിണമിക്കണം. ഈ ധാതു പരിണാമത്തെ ഒറ്റ വാക്കിൽ പറയുന്ന വേർഡാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ മെറ്റബോളിസം ശരിയല്ല എന്നുണ്ടെങ്കിൽ, ഇൻഡസ്ട്രിയൽ ലെവൽ ശരിയല്ല എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ സംഭവങ്ങളും തെറ്റി. അതായത് കാരണവർ തെറ്റിയാൽ കുടുംബം മൊത്തം പോകുമെന്ന് പറയുന്ന മാതിരി ഡൈജഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ബാക്കി എല്ലാ അവസ്ഥകളും മാറും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിപ്പോൾ നല്ല വയറുവേദനയുള്ള ഒരാളുടെ മുഖത്ത് നോക്കിയാൽ ചിരിക്കാൻ തോന്നുമോ? നമ്മൾ ചിരിച്ചാലും അവർ ചിരിക്കുമോ? അവർ മുഖം വിറപ്പിച്ചു പോകും, നമ്മൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതാണ്. അപ്പോൾ മുഖം പ്രസന്നമായിരിക്കണമെങ്കിൽ ആദ്യം ഉള്ളിലുള്ള ആരോഗ്യം ശരിയാവണം.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറിനടുത്ത് സംസാരിക്കാനുണ്ട്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരല്ല, മോർണിംഗ് വെലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി എമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഭഗവതി അമ്മാൾ ഡോക്ടറാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബിസി വേൾഡിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും അല്ലേ ഡോക്ടർ? പല കാര്യങ്ങൾ കൊണ്ട് ഇന്നത്തെ ആൾക്കാർ ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്നവരായിരിക്കും. അപ്പോൾ സ്ട്രെസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ, അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഈ സ്ട്രെസ്, ഏർലി സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ടിപ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണത് മാനേജ് ചെയ്യാനായിട്ട് പോസിബിൾ ആവുന്നത്?
1: അതായത് ഈ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൂഡൊക്കെ പോയല്ലോ. അപ്പോൾ അത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു സാമ്പാർ വെച്ച് വെക്കണം വീട്ടിൽ, ആ സാമ്പാർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ 2 ദിവസം ഇരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ വെക്കാണ്ട് വെച്ചാൽ എന്തുണ്ടാവും, ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അതിൽ പുളിച്ച് പൊന്തി നൊര വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ പോയ ഭക്ഷണ സാധനങ്ങൾ നന്നായി ദഹിച്ചില്ല എന്നുണ്ടെങ്കിൽ അതെന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, അവിടെ കിടന്ന് പുളിച്ച് അതിൽ നിന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നു. അപ്പം നമ്മളത് ആദ്യം നമ്മളെ ബാധിക്കുന്നത് സ്കിന്നിലായിരിക്കും വരിക. എന്ന് വെച്ചാൽ ഒന്നിലെ സ്കിൻ റഫ് ആകുക, അല്ലെങ്കിൽ സ്കിന്നിൽ രോഗങ്ങളായിട്ട്, അതായത് പിമ്പിൾസ് മുഖക്കുരുവായിട്ട് വരാം, അല്ലെങ്കിൽ ശരീരത്തിൽ ചൊറിച്ചിലായിട്ട് വരാം, അങ്ങനെ ഓരോ ഭാഗങ്ങളിലായിട്ട് അതിങ്ങനെ പ്രതിഫലിക്കും. അതാണ് അങ്ങനെയാണ് നമ്മൾ കാണുക. പിന്നെ സ്ട്രെസ് വന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല, തൂങ്ങി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ കണ്ട മാനം വലിച്ചു വരി തിന്നുക, പ്രത്യേകിച്ചും മധുരമുള്ള സാധനം. അപ്പോൾ ഓൾറെഡി അവിടെ ദഹനക്കേട് ഉണ്ട്, അതിൻ്റെ കൂടെ വീണ്ടും വീണ്ടും ഈ മാതിരി സാധനങ്ങൾ ഇട്ട് വരുമ്പോൾ അത് വീണ്ടും വീണ്ടും വർദ്ധിച്ച് വരത്തേ ഉള്ളൂ. അപ്പോൾ അതിനെ എങ്ങനെ ശരിയാക്കാം എന്നുള്ളത് ആയുർവേദത്തിലൂടെ മാനേജ്മെൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി അതിൽ വേറൊരു കാര്യം കൂടിയുള്ള എന്താണെന്ന് വെച്ചാൽ, ദിനചര്യ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയെന്ന് വെച്ചാൽ, രാവിലെ ഒരു 8 മണി 9 മണി വരെ കിടന്നുറങ്ങുക, അതിനുശേഷമാണ് അവർ എഴുന്നേൽക്കുക. പക്ഷേ 6 മണിക്കും 9 മണിക്കും ഇടയിൽ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുക. ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ബ്രെയിൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ 6 മണിക്കും 9 മണിക്കും കഴിക്കുന്ന ആഹാര സാധനത്തിൻ്റെ എനർജി കംപ്ലീറ്റ് ബ്രെയിൻ എടുക്കും, ബോഡി ഒരു ഡ്രോപ്പ് പോലും എടുക്കില്ല. ബട്ട് അത് കഴിഞ്ഞ ശേഷം, നമ്മൾ 9 മണി കഴിഞ്ഞ ശേഷം കഴിക്കുന്ന ഏത് ഭക്ഷണവും ലഞ്ചിൽ വിടും. അത് ലഞ്ചിൽ വിട്ട് കഴിയുമ്പോൾ അത് ബോഡി കംപ്ലീറ്റ് അക്സെപ്റ്റ് ചെയ്യും. ആ എനർജി ഒരു മോളിക്യൂൾ പോലും ബോഡി ബ്രെയിനിന് കൊടുക്കത്തുമില്ല, ബ്രെയിൻ ഒട്ടും എടുക്കത്തുമില്ല. അപ്പം നമുക്ക് 24 hours ബ്രെയിനിന് കിട്ടുന്ന ബൂസ്റ്റ് എന്ന് പറയുന്നത് ഓൺലി ബ്രേക്ക്ഫാസ്റ്റ്. അത് 6 മണിക്കും 9 മണിക്കും ഇടയിൽ തന്നെ കഴിച്ചിരിക്കണം. എന്നാൽ ഈ മൂർച്ചങ്ങൊന്നും വരില്ല. അത് പ്രധാനമായിട്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, രാത്രി ഉറക്കം ഒഴിയേണ്ടി വന്നാൽ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്കും എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 2 മണിക്കൂർ കിടന്നുറങ്ങുക. അത് കഫവർദ്ധനം ഉണ്ടാവില്ല. അതിനുശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിൽ മൊത്തം കഫം നിറയും, ഒബേസിറ്റി വരും, മൂഡ് ഓഫ് ആകും, എല്ലാ പ്രശ്നങ്ങളും തെറ്റും.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറിനടുത്ത് സംസാരിക്കാനുണ്ട്. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി എമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഭഗവതി അമ്മാൾ ഡോക്ടറാണ്. ഡോക്ടർ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ട്രെൻഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ വെൽനസ് ട്രെൻഡും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്ര ട്രെൻഡ് വന്നാലും അത് മാറാതെ നമ്മുടെ ആയുർവേദത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഡോക്ടറിന് പറയാനായിട്ടുള്ളത്?
1: അത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഈ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ എന്താ ചെയ്യുക? ആദ്യം കുറേ ദിവസം പോയി ജിമ്മിൽ പോയിട്ട് ഭക്ഷണങ്ങളൊക്കെ നിയന്ത്രിച്ച് നിങ്ങൾ പോയി ജിമ്മൊക്കെ ചെയ്തിട്ട് വരും. അങ്ങനെ വെയിറ്റ് ഒന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ ജിമ്മൊക്കെ ഉപേക്ഷിച്ചിട്ട് പിന്നെ നിങ്ങൾ വീണ്ടും പോകും ആ പഴയ ഭക്ഷണത്തിലേക്ക്. അവിടേക്കാണ് നിങ്ങൾ വീണ്ടും പോകുന്നത്. അങ്ങനെയല്ല, നമ്മളൊരു സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കണം എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്ക് പല്ല് വെച്ചിട്ട് കാര്യമുണ്ടോ? രാവിലെ തന്നെ പല്ല് തേക്കണം, രാവിലെ കുളിക്കണം. പ്രാതസ്നാനം ബുദ്ധിവികാസം എന്നാണ് പറയുക. അപ്പം പണ്ട് കാലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചിട്ടകൾക്കെല്ലാം അർത്ഥമുണ്ട്, ഭയങ്കരമായ അർത്ഥമുണ്ട്. അപ്പം വെളുപ്പിനെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, കുറച്ച് നടക്കുക, എണ്ണ തേക്കുക, കുളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ചിട്ടകൾ ചെയ്തു വന്നാൽ നിങ്ങൾക്ക് സമയമുണ്ടാവും. നിങ്ങൾ സമയം ഉണ്ടാക്കി ചെയ്യണം. ചെയ്താൽ അതിന് സ്ഥിരമായ ഒരു പ്രതിവിധി ഉണ്ടാകും. ആയുർവേദത്തിൽ വന്ന് ചെയ്തു, ആയുർവേദത്തിൽ നമ്മളൊരു 10-28 ദിവസം കിടത്തി ഒരാളുടെ വെയിറ്റൊക്കെ കുറച്ച് വിട്ടു, നമ്മളൊരു ഭക്ഷണശൈലി അവരെ ഇവിടെ ശീലിപ്പിച്ചിട്ട് വിടും. ഇതേ ശൈലി തുടരുന്നവർ അടുത്ത വർഷം വന്നൊരു റിജുവിനേഷനാണ് വരുന്നത്, വെയിറ്റ് കുറയ്ക്കാൻ വരുന്നില്ല. പക്ഷേ അത് മാറ്റുന്നവർ പിന്നെ പിറ്റത്തെ വർഷം വന്ന് പറയുന്നത് എൻ്റെ വെയിറ്റൊക്കെ കൂടി, ഇത് കുറച്ചതാന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ഒരിക്കലും റിജുവിനേഷൻ വരില്ല. അതാണ് സിസ്റ്റമാറ്റിക് ആവുക ലൈഫിൽ, ഉള്ള സമയം വൃത്തിയായി ഉപയോഗിക്കാൻ പഠിക്കുക.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറിനടുത്ത് സംസാരിക്കാനുണ്ട്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമില്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketarange kootukoda.

0: ഹലോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി എമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഭഗവതി അമ്മാൾ ഡോക്ടറാണ്. ഡോക്ടറെ, നമ്മുടെ ഏജ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഏജ് കൂടുമ്പോൾ നമ്മുടെ ബ്യൂട്ടി റൊട്ടീനിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇപ്പോൾ ആയുർവേദത്തിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഷിഫ്റ്റ് എന്താണ്?
1: അതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതി, ലൈഫ് സ്റ്റൈൽ ഒക്കെ ശരിയാക്കുക. അതുപോലെ ഇപ്പം നമ്മൾ കണ്ട മാതിരി ഭക്ഷണങ്ങൾ, രാത്രിയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, അപ്പോൾ അവർക്ക് രാത്രി ആയിരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. പക്ഷേ ആ കഴിക്കുന്ന ഭക്ഷണം, വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക, ഈ ജങ്ക് ഫുഡൊക്കെ കഴിക്കാണ്ടിരിക്കുക. അപ്പോൾ സ്കിന്നൊക്കെ റഫായി പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആവശ്യമുള്ള ഓയിൽ ശരീരത്തിൽ പ്രവർത്തിച്ച് വരുന്നില്ല, കാരണം നിങ്ങളുടെ ഡൈജഷൻ ശരിയാവുന്നില്ല, നിങ്ങളുടെ ശരീരത്തിൽ വേണ്ട പ്രവർത്തനങ്ങൾ, മെറ്റബോളിസം ശരിയല്ല. മെറ്റബോളിസം ശരിയായിരിക്കുന്നവർക്ക്, ഇപ്പം ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം, ആയുർവേദ വൈദ്യന്മാർ 100 വയസ്സ് 102 വയസ്സ് കഴിഞ്ഞ് മരിക്കുന്നവരുടെയും സ്കിന്നിനൊന്നും വലിയ പ്രശ്നമില്ല, കാരണം അവരെല്ലാ ദിവസവും അവരുടെ ദിനചര്യ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ദിനചര്യയിൽ വ്യത്യാസം വരുത്താണ്ട് ഭക്ഷണ രീതിയിൽ, നമ്മുടെ കേരളത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുക. ഈ ചിക്കൻ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ എല്ലാം ഹോർമോൺ കുത്തിവെച്ച് വരുന്നതാണ്. അപ്പോൾ ആ ഹോർമോൺ കുത്തിവെച്ച ചിക്കനൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും വരുന്നുണ്ട് ഫെർട്ടിലിറ്റിയുടെ പ്രശ്നങ്ങൾ. ഞാൻ ഇൻഫെർട്ടിലിറ്റി പറയാറില്ല, കാരണം ഇൻഫെർട്ടിലിറ്റിക്ക് അല്ല ചികിത്സിക്കുക, ഫെർട്ടിലിറ്റി ഉണ്ടാവാനാണ് ചികിത്സിക്കുക. അപ്പോൾ എനിക്ക് ഇൻഫെർട്ടിലിറ്റി വർക്കില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം. അങ്ങനെ വരുമ്പോഴാണ് യാതൊരു പ്രശ്നങ്ങളും വരുന്നത്. ഇപ്പോൾ PCOD എന്നൊക്കെ പറയണു, ഇതെല്ലാം നമ്മുടെ പണ്ട് കാലത്തില്ലല്ലോ. അത് നമ്മുടെ പല നിത്യോപയോഗ വസ്തുക്കൾ കൊണ്ടും, നമ്മുടെ ഡ്രസ് കോഡ് കൊണ്ടും, ഭക്ഷണ സാധനങ്ങൾ കൊണ്ടും, എക്സർസൈസ് ഇല്ലായ്മ കൊണ്ടും ഒക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുറേ മനുഷ്യൻ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട രീതികളിലും ആരോഗ്യത്തെ സംരക്ഷിച്ചാൽ നല്ല സുഖമായിട്ട് ആരോഗ്യം ഉണ്ടാകും.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ട്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ഹലോ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ, ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഭഗവതി അമ്മാൾ ഡോക്ടറാണ്. ഡോക്ടർ, ഒരു ഹെൽത്തി ലൈഫ് അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ വലിയ വലിയ മാറ്റങ്ങളല്ലായിരിക്കും. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കാം പിന്നീട് ഒരു വലിയ ചേഞ്ചിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ പറയാൻ പറ്റുന്ന ഒരു ചെറിയ ചേഞ്ച് എന്താണ് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ടുള്ള?
1: യോഗ പഠിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം യോഗ പഠിച്ചാലും എന്താ, ഇപ്പം നമ്മൾ കുറേ എക്സർസൈസ് ചെയ്യുന്നു, ഇപ്പം ജിമ്മിൽ പോയി ചെയ്യുന്നു, അത് തെറ്റാണ്, അത് ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത്. യോഗ പഠിക്കുമ്പോൾ അതിനകത്ത് കുറേ നിയതികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളൊരു ദിവസം എന്തൊക്കെ ചെയ്യണം, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ തന്നെ ദാനധർമ്മം ചെയ്യാൻ വരെ ആ യോഗയിൽ ഉപദേശമുണ്ട്. അപ്പം നമ്മൾക്ക് ദൈവീകമായിട്ടും മാനുഷികമായിട്ടും ഉള്ള ഒരു ചേഞ്ചസ് നമുക്ക് വരും യോഗ പഠിക്കുന്ന സമയത്ത്. പിന്നെ നമ്മുടെ ചിട്ടകൾ, അതായത് ദിനചര്യ കറക്റ്റാക്കിയാൽ തന്നെ നമ്മുടെ ആയുരാരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാവും. പിന്നെ ഇന്നത്തെ കാലത്ത് എണ്ണ തേച്ച് കുളിക്കുക, തലയിൽ എണ്ണ പുരട്ടുക, ഇതൊന്നും ഇല്ല. ഇതൊക്കെ ശീലിക്കണം. എണ്ണ തലമുടിക്ക് ആവശ്യമാണ്. നിങ്ങൾ കുറേ എണ്ണ തലമുടിയിൽ തേക്കുന്നതിലല്ല, എണ്ണ തലയിൽ തേക്കണം. കാരണം അതായത് വൃക്ഷങ്ങൾക്ക്, ചെടികൾക്കൊക്കെ നമ്മൾ എവിടെയാണ് വളവും വെള്ളവും കൊടുക്കുന്നത്?
0: വേരിൽ,
1: അവരുടെ വേരിൽ. നമ്മുടെ വേരെങ്ങനെ ഇരിക്കണേ, നമ്മൾ തലകുത്തിയാണ് നിൽക്കണേ, നമ്മുടെ വേര് മുകളിലാണ് നിൽക്കണേ. അപ്പം നമ്മുടെ ബ്രെയിന്, നമ്മുടെ വേരിന് സംരക്ഷണം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആ ചെടി തഴച്ച് വളരില്ല. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തണ്ടുപാടും ഇല കൊഴിയും, ചെടി ശോഷിക്കും, പുഷ്പിക്കില്ല, കായ്ക്കില്ല, ഒന്നും ഉണ്ടാവില്ല. ഇത് തന്നെയാണ് മനുഷ്യനും. ഒരു ചെടി ഒരു ഭൂമിയിൽ എങ്ങനെ വളരുന്നോ അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളും വളരുന്നു. അപ്പോൾ ആ ചെടിയെ നമ്മൾ സൂക്ഷിക്കും, നമ്മളെ നമ്മൾ സൂക്ഷിക്കാറില്ല. നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ കുറച്ച് മനസ്സിരുത്തി ഒരു ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പല സമയങ്ങളിലായിട്ട് നിങ്ങൾ എടുത്താൽ മതി. രാവിലെ ഒരു മണിക്കൂർ ഇന്ന് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പറയില്ല, പക്ഷെ പല സമയങ്ങളിലായിട്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് നല്ല ഗുണങ്ങളുണ്ടാകും. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ശരീരത്തിലൊക്കെ എണ്ണ പുരട്ടി നിന്ന് കുളിക്കാൻ നോക്കുക. അപ്പം സ്കിന്നൊന്നും പെട്ടെന്ന് ചുരുങ്ങില്ല. അല്ലാണ്ട് കുറേ നമ്മൾ പറഞ്ഞാൽ ക്രീംകാരൊക്കെ എന്നെ തല്ലും, എന്നാലും പറയാം, കുറേ ക്രീമോ പൗഡറോ ഒന്നും വാരിയിട്ടത് കൊണ്ട് മാത്രം നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. കാരണം നിങ്ങൾ അതൊക്കെ കഴുകി കഴിയുമ്പോൾ കുറച്ചും കൂടി മുഖം ഡ്രൈ ആവും. അപ്പം നിങ്ങൾ അതൊക്കെ ചെയ്ത് വന്നാലും അതൊക്കെ കഴുകി കഴിയുമ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും നാലോ കുങ്കുമാതി തൈലമോ അല്ലെങ്കിൽ അഷാദി വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഒരു എണ്ണ കുറച്ച് നേരം മുഖത്ത് പുരട്ടി ആ മുഖത്തെ ഒന്ന് ചെറിയതായിട്ടൊന്ന് മസാജൊക്കെ കൊടുത്ത് നിങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ മുഖം എന്നും നിങ്ങൾക്ക് യൗവനമായിട്ട് തന്നെ ഇരിക്കും.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ട്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരല്ല, മോർണിംഗ് പെരിൽ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: back to Morning Bell with me, Arshi Amira, only on my radio 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഭഗവതി അമ്മാൾ ഡോക്ടറാണ്.
1: രോഗപ്രതിരോധത്തിനും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിക്കും എത്രത്തോളം പ്രാധാന്യമുണ്ട് ആയുർവേദത്തിൽ?
2: ആയുർവേദത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ ഇപ്പം ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൂടി ഒരു ഒറ്റ ഉത്തരം പറയുകയാണെങ്കിൽ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നോർമലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനം. ഡൈജസ്റ്റീവ് സിസ്റ്റം നോർമലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദോഷം വരാത്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക, ആവശ്യത്തിനുള്ള എക്സർസൈസ് ചെയ്യുക, അതുപോലെ പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്, എന്നാൽ അതിലൊരു വലിയ നിധി കിട്ടും, ഈശ്വര വിശ്വാസം ഉണ്ടാവുക, ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഇന്നിപ്പോൾ ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വരുന്നു, അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് എല്ലാ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇലക്ട്രിസിറ്റി ഫെയിലർ ആയെന്ന് വിചാരിക്കുക, ഞാൻ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഇന്ന് അവിടെ പോയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്തോ, എനിക്ക് സമയത്തിന് ആശുപത്രി പോകാൻ പറ്റുമോ, അവിടെ പോയാൽ എന്തെങ്കിലും തടസ്സമുണ്ടാകും, ഇവിടെ ആകെ തടസ്സമാകും, കുളമാവും. നിങ്ങളെ ഞാനാ കുളമാക്കി തന്നേ, നിങ്ങളല്ല, നിങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു, എൻ്റെ മനസ്സാണ് അതിനെ കുളമാക്കി തന്നേ. പക്ഷേ ഇവിടെ കറണ്ട് ഉണ്ടായില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു മെഷീൻ കേടുണ്ടായി, ഞാൻ വന്ന് കയറുമ്പോൾ തന്നെ എല്ലാം ശരിയല്ലേ, നമുക്ക് തുടങ്ങാമല്ലോ എന്ന് ഞാൻ വന്ന് കയറിയാൽ ചിലപ്പോൾ നിങ്ങളുടെ മെഷീനൊക്കെ ശരിയാവും. ഇപ്പോൾ എൻ്റെ മുമ്പിൽ കമ്പ്യൂട്ടറിൽ ഞങ്ങൾ കൺസൾട്ടേഷൻ ഇരിക്കുമ്പോൾ ചില നേരത്തെ നെറ്റ് വർക്ക് ചെയ്യാറില്ല. അപ്പോൾ ഒരു ദിവസം നെറ്റ് വർക്ക് ചെയ്യാണ്ടായപ്പോൾ ഞാൻ താമസിക്കാം, കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ എൻ്റെ ഇടത് കൊണ്ട് ഒരു തട്ട് കൊടുത്തു, അപ്പോൾ തട്ട് കൊടുത്തപ്പം കമ്പ്യൂട്ടർ വർക്ക് ചെയ്തു. ഇപ്പോൾ എൻ്റെ കുട്ടികൾ അത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, മാഡം ഒന്ന് തട്ടത് ശരിയാവും, മാഡം തൊട്ട ശരിയാവും, അങ്ങനെയല്ല. അത് ഇപ്പം ഞാൻ തൊട്ട എന്നെ പോലത്തെയല്ല, അങ്ങനെയല്ല, ഞാൻ അതിനെ തൊടുമ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിക്കും, പക്ഷേ ഇതിങ്ങനെ വർക്ക് ചെയ്യേണ്ടിരുന്ന എനിക്കിന്ന് നേരത്തെ പോകാൻ പറ്റില്ലല്ലോ ഭഗവാനെ, അതൊന്ന് നേരത്തെ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കുക, ടപ്പ് അത് സ്റ്റാൻഡാവും, അതാണ്. അപ്പോൾ എന്താ സ്റ്റാർട്ടാവും അത് അപ്പം തന്നെ. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു കാര്യത്തിന് പോകുമ്പം അതിന് ഞാൻ ഒരു കാര്യം പറയും, കൊല്ലാൻ പോയാലും പോസിറ്റീവ് ആയിരിക്കണം, ചാവാൻ പോയാലും പോസിറ്റീവ് ആയിരിക്കണം.
0: താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇന്ന് ആയുർവേദ ഡേ ആണ്. സോ ഇന്നത്തെ ഈ ഒരു ദിവസം ഡോക്ടർ ഭയങ്കര തിരക്കുള്ളൊരു ഡോക്ടറായിട്ട് കൂടെ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചതിന് മനസ്സറിഞ്ഞ് താങ്ക് യു സോ മച്ച്. എന്തായാലും ഇനിയും വിശേഷങ്ങൾ തീരുന്നില്ല, കുറച്ചധികം പാട്ടുകൾക്ക് ശേഷം ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബില്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷമേറെയാണ് നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഇവിടെ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ എനിക്ക് എൻ്റെ ലിസ്ണേഴ്സിൻ്റെ അടുത്ത് റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിൻ്റെ കാര്യം തന്നെയാണ്. നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചോദ്യം മിസ്സായി പോയവരുണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ചോദ്യം ദാ പിടിച്ചോളൂ, ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആചാര്യൻ ആരാണ്? ഐ റിപ്പീറ്റ്, ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആചാര്യൻ ആരാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 14 54 8 9 2 1 5 2 7 3 7 2. അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം മിറിയായിരുന്നു നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 10 മണി ആവാറായിട്ടുണ്ട്. സോ നമ്മുടെ മോർണിംഗ് ബെൽ പീടിക ഞാൻ ക്ലോസ് ചെയ്യാൻ പോവുക കേട്ടോ. നമ്മളോടൊപ്പം ഇത്രയും നേരം ഈ ഒരു ആയുർവേദ ഡേയിൽ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഭഗവതി അമ്മാളാണ്. സോ ഡോക്ടർ നമ്മൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്വീറ്റായിട്ട് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു തന്നു. എല്ലാവർക്കും അതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആയുർവേദത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ നല്ല പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ദിവസം സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറ, യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റാ ബൈ ബൈ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ. 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതിയസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: കിണാബന്ത കിണക്കട്ടി കുടുംബ മകാ പാറങ്ങി എട്ടുമണി.

0: மாணிக்கம் பொண்ணு சௌக்கியமா.
1: ട്യൂഷൻ ക്ലാസ്സുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.
4: ഏയ് നാ ഒന്നുങ്ങേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: Hey, hello, good afternoon, my beautiful listeners. Welcome to Y Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷയ് ധീരാജ ഷാരകി ഇതവിടെത്തിയിട്ടുണ്ട്. കൃത്യമായ സമയത്ത് തന്നെ
1: ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾക്ക് വേണ്ടൊരു സാധനം കൃത്യമായി എവിടെയാണ് എന്നറിയാതെ വന്നിട്ടുണ്ടോ? ഇപ്പൊ ഒരു പേന വേണം, കാണുന്നില്ല. ഒരു ബുക്ക് വേണം, അതും കാണുന്നില്ല. പിന്നെ തുടങ്ങുന്നില്ലേ വലിയൊരു സെർച്ച്. ഇങ്ങനെ ഓരോ സാധനവും ആവശ്യമുള്ള സമയത്ത് മാത്രം തിരയുന്നതിന് പകരം എല്ലാത്തിനും ഒരു സ്ഥലം തീരുമാനിച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മളെല്ലാം എന്താ പറയാ, ഓർഗനൈസ് ചെയ്ത് വെക്കണം. പറയാൻ ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ് എന്നറിയാം, പക്ഷേ നമ്മളതൊരു ശീലാക്കേണ്ടതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, പഠിക്കുന്ന പുസ്തകങ്ങൾ ഒരു സ്ഥലത്ത് വെക്കുക, പേനയും പെൻസിലും വേറൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ അതിന്റെ അടുത്തായിട്ടൊരു ബോക്സിൽ വെക്കുക, കളിപ്പാട്ടങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്ത്. അങ്ങനെ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എവിടെയാണ് എന്ന് നമുക്ക് തിരയേണ്ടതായിട്ട് വരില്ല. അതുപോലെ തന്നെ ഇത് മുറി വൃത്തിയായി വെക്കുന്നതിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ സമയം ലാഭിക്കാനും ഇത് സഹായിക്കുന്നുണ്ടല്ലേ. ഒരു സാധനം തിരയാൻ ദിവസം 5 മിനിറ്റ് പോയാലും കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ സമയം ഒരുപാടാകും. അതേ സമയം ഓരോ സാധനവും അതിന്റെ സ്ഥലത്ത് വെക്കുന്ന ശീലമുണ്ടെങ്കിൽ ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം എന്നല്ല. ചിലപ്പോൾ മുറിയാകും, മെസ്സിയാകും, സാധനങ്ങളൊക്കെ മാറിപ്പോകാം. അപ്പോൾ വീണ്ടും ഒന്ന് ക്രമപ്പെടുത്തി വെച്ചാൽ മതി. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു ചെറിയ ശീലം പരീക്ഷിച്ച് നോക്കാല്ലേ. ഇടത്ത സാധനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് അതേ സ്ഥലത്ത് വെക്കാനായിട്ട് നോക്കാം. ആദ്യം അത് ഓർത്ത് ചെയ്യേണ്ടി വരും, പിന്നെ പതി അത് നമ്മുടെ ശീലം വായിട്ടും മാറുമല്ലേ. അപ്പൊ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കാം. എന്തായാലും നമ്മുടെ ഇവിടുത്തെ എനർജി ലെവൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്കുള്ള സവ്യൂ വായിട്ടുണ്ട്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയ് ധീരാജ ഷാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
2: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: What did you say?
1: In hrudaya kootile nin hrudayam korkumo iru uyirgal cherkumo onnaidumo.
2: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ദിവസം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് കരുതാ. ഇത് ചെയ്യണം, ഇത് ചെയ്യണം, പഠിക്കണം, ഹോംവർക്ക്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി ഓർക്കുമ്പോൾ തന്നെ കൺഫ്യൂഷൻസ് വരാം, നെഞ്ചുവേദന വരാം അല്ലേ. എവിടെയാണ് ഓർഗനൈസേഷൻ നമ്മളെ സഹായിക്കുന്നത്?

സാധനങ്ങളും മാത്രം ഓർഗനൈസ് ചെയ്താൽ പോരാ, നമ്മുടെ സമയവും കാര്യങ്ങളും ചിട്ടയോടെ ചെയ്യാനും പഠിക്കണല്ലേ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്ന് തീരുമാനിക്കുക. കുറച്ച് വിശ്രമിച്ചതിന് ശേഷം ഹോംവർക്ക് തീർക്കുക, അത് കഴിഞ്ഞ് കളിക്കാൻ സമയം കണ്ടെത്തുക, രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അടുത്ത ദിവസത്തേക്കുള്ളത് പ്ലാൻ ചെയ്യുക. അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ് ലൈസ് ചിട്ട. ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്നായി ചെയ്യുമ്പോൾ അവസാന നിമിഷത്തെ ഈ ഓട്ടവും ടെൻഷൻസ് ഒക്കെ എല്ലാവരെയും കുറയും. കാരണം രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഹോംവർക്ക് എവിടെയാണ്, ബുക്ക് എടുത്തോ, പെൻസിൽ ബോക്സ് എവിടെ എന്നൊക്കെ അന്വേഷിക്കേണ്ടി വരില്ല. ഇതിനായി വലിയൊരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചാൽ മതി. വേണമെങ്കിൽ ഒരു ചെറിയ ടു ഡു ലിസ്റ്റും എഴുതി വെക്കുക. ചെയ്തൊരു കാര്യവും കംപ്ലീറ്റ് ആകുമ്പോൾ ടിക്ക് ചെയ്യുക. ആ ടിക്ക് ഇടുന്ന സന്തോഷം തന്നെ വേറെ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഓർഗനൈസേഷൻ എന്നത് നമ്മുടെ ദിവസം മുഴുവൻ കർശനമായി നിയന്ത്രിക്കുന്ന ഒരു കാര്യമല്ല. ചിലപ്പോൾ പ്ലാൻ മാറും, ചില കാര്യങ്ങൾ വൈകും, അതൊക്കെ സ്വാഭാവികമാണല്ലേ. പ്രധാനപ്പെട്ടത് എന്താണ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കി അതിനൊരു ക്രമം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ സാധനങ്ങൾക്ക് ഒരു സ്ഥാനവും നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു സമയവും കൊടുക്കാൻ പഠിച്ചാൽ മതി. ചെറിയ പ്രായത്തിൽ വളർത്തിയ ഈ ശീലം തന്നെ പിന്നീട് ജീവിതത്തിൽ ഒരുപാട് സഹായിക്കും. കാര്യങ്ങൾ ക്രമത്തിലായാൽ മനസ്സിന് കുറച്ചുകൂടി സമാധാനം കിട്ടും. അതാണ് ഓർഗനൈസേഷൻ നമുക്ക് നൽകുന്ന ഏറ്റവും നല്ലൊരു ഗുണവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ എന്നുണ്ടെങ്കിൽ ലിസ്റ്റ് എടുക്കൂ. ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജറ്റിക് ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

வெல்கம் பேக் டு அவர் ஷோ லஞ்ச் பிரேக்கில் அரிஷே தீரஜா ஷானகி யாடு எஸ் அகனதே நம்முடைய இன்னத்தை சம்மானத்தினுள்ள ஒரு ரிசர்வ் ஆயிட்ടുണ്ട് அப்போ இன்னத்தை ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ ആയുർവേദ ഡേ ആണല്ലേ സോ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആചാര്യൻ ആരാണ് ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആചാര്യൻ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ചോദ്യം അപ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072878709090 എന്ന നമ്പറിലെ മെസ്സേജ് ചെയ്യൂ റിപ്പീറ്റ് 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് എന്ന് നോക്കൂ ഒപ്പം ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുള്ള കളർഫുൾ പാട്ടുകൾ കേൾക്കാം യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 എഫ്എം കേട്ട് അറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാട്.
4: യെസ്, ഞാനിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഒരു പോസ്റ്റ് എന്റെ കണ്ണിൽ പെട്ടത്. സംവിധായകനായി ഇറങ്ങിയേറ്റം കുറച്ച ഉണ്ണി മുകുന്ദൻ. ഇരു പോസ്റ്റ് കണ്ടപ്പോ എന്റെ ഓർമ്മയിൽ വന്നത് നമ്മുടെ മലയാള സിനിമയിലെ ഉണ്ണി മുകുന്ദന്റെ ആദ്യ കഥാപാത്രങ്ങളാണ്. ശരിക്കും നമ്മളിപ്പോ കാണുന്നത് നായകനായും ആക്ഷൻ ഹീറോയായും പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന നടനായിട്ടൊക്കെ അല്ലേ. പക്ഷേ സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ തുടക്കം മലയാളത്തിൽ ആയിരുന്നില്ല എന്നതാണ് രസകരമായ കാര്യം. 2011 പുറത്തിറങ്ങിയ ബോബി മാർച്ച് എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. അതിനുശേഷം പല സിനിമകളിലൂടെ തന്റെ സാന്നിധ്യം പതുക്കെ ഉറപ്പിച്ചു. പക്ഷേ ഒരു നടന്റെ കരിയറിൽ ചില സിനിമകൾക്ക് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാകുമല്ലേ. വലിയൊരു ടേണിംഗ് പോയിന്റ് ആയി മാറുന്ന സിനിമകൾ. നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ കാര്യത്തിൽ അത്തരം ഒരു സിനിമയായി പറയാൻ കഴിയുന്ന സിനിമയാണ് മല്ലു സിംഗ്. 2012 വൈശാഖ സംവിധാനം ചെയ്ത ഈ സിനിമയില് നമ്മുടെ ഉണ്ണി മുകുന്ദൻ പ്രധാന കഥാപാത്രത്തെയാണല്ലേ അവതരിപ്പിച്ചത്. ആക്ഷനും കോമഡിയും സൗഹൃദവും കുടുംബ ബന്ധങ്ങളും ഒക്കെ ചേർന്നൊരു എന്റർടൈനർ ആയിരുന്നു ആ ഒരു സിനിമ. അന്ന് ഉണ്ണി മുകുന്ദൻ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട അത്ര വലിയ താരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മല്ലു സിംഗിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രവും പ്രകടനവും പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. ഒരു സിനിമ ഒരാളുടെ കരിയർ മുഴുവൻ മാറ്റി മറക്കണമെന്നില്ല, പക്ഷേ ഈ നടനെ ശ്രദ്ധിക്കണമെന്ന് പ്രേക്ഷകരെ തോന്നിപ്പിക്കുന്ന ഒരു സിനിമയുണ്ടാകും. മല്ലു സിംഗ് ഉണ്ണി മുകുന്ദൻ അത്തരം ഒരു സിനിമയായി മാറുകയായിരുന്നു അല്ലേ. എന്തായാലും ആ ഒരു മൂവിയിലേക്ക് വരാം അതിന് മുൻപായി പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. മല്ലു സിംഗിലെ തന്നെ ബ്യൂട്ടിഫുൾ ആയ പാട്ടിലേക്ക് കണക്ട് ചെയ്യാണ്.
3: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനെ സഹിക്കാൻ പറ്റും. ഓക്കേ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാണ് മല്ലോസിംഗിലെ ഉണ്ണയും മുകുന്ദന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന മറ്റൊരു സിനിമയുണ്ട്. ഒരു വീട്ടില് ഒരുപാട് സഹോദരിമാര്, അവർക്കൊക്കെ ഒരു ചേട്ടൻ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവർക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും മുന്നിൽ നിൽക്കുന്ന കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിലും ഉള്ളില് നിറയെ സ്നേഹമുള്ള ഒരു ചേട്ടന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതെ, നമ്മുടെ മമ്മൂക്ക് അവതരിപ്പിച്ച മാധവൻകുട്ടി, ഹിറ്റ്ലർ മാധവൻകുട്ടി, അഞ്ച് സഹോദരിമാരുടെ ചേട്ടനായിട്ട് അവരുടെ കാര്യങ്ങൾ ഇടപെട്ടും സംരക്ഷിച്ചും വീട്ടിലൊരു സ്ട്രോങ് പ്രസൻസ് ആയി നിൽക്കുന്ന കഥാപാത്രം. ഇനിയുടെ മല്ലോ സിംഗിലേക്ക് തിരിച്ചു വരുമ്പോൾ രണ്ട് സിനിമകളും ഒരുപോലെയാണ് എന്ന് പറയാനല്ല ഈ കളക്ഷൻ, പക്ഷെ ഒരു കഥാപാത്രത്തിന്റെ ചുറ്റുമുള്ള ആളുകളുമായുള്ള ബന്ധം എങ്ങനെയാണ് ആ കഥാപാത്രത്തെ പ്രേക്ഷകർ കൂടുതൽ അടുപ്പമുള്ളതാക്കുന്നത് എന്നൊരു സാമ്യം നമുക്ക് കാണാം. മല്ലോ സിംഗില് ഉണ്ണി മുകുന്ദന്റെ ഹരി എന്ന കഥാപാത്രത്തിനും സൗഹൃദത്തിനും ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അത് മുന്നോട്ട് പോകുമ്പോൾ അയാൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കഥാപാത്രമല്ല, ചുറ്റുള്ള ആളുകളുമായുള്ള ഇടപെടലുകളിലൂടെയാണ് അയാളുടെ പേഴ്സണാലിറ്റി കൂടുതൽ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ മിസ്റ്റർ ഹിറ്റ്ലറിലെ മാധവൻകുട്ടിയെയും നമ്മൾ ഓർക്കുന്നത് അയാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് മാത്രമല്ല, ആ അഞ്ച് സഹോദരിമാരുടെ ചേട്ടൻ എന്ന നിലയും അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിലൂടെയാണല്ലേ ആ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. മല്ലൂ സിംഗിലെ ഉണ്ണി മുകുന്ദന്റെ കഥാപാത്രത്തിലും അത്തരത്തിലുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും സിനിമയിൽ ഒരു പ്രധാന ഭാഗം പാടല്ലേ. അപ്പൊ ഓരോരോ ബന്ധങ്ങളെ കുറിച്ചായാലും ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാനാണ് എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുൻപായി കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9636341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ചാനകിയാണ് മല്ലു സിംഗിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചത് സൗഹൃദത്തെ കുറിച്ചും കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെയാണ് പക്ഷേ ഈ സിനിമയിൽ ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യമുണ്ട് ഇമോഷൻസ് നമ്മുടെ ജീവിതത്തിലും ചില ബന്ധങ്ങൾ അങ്ങനെയാണല്ലേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരാളെ വീണ്ടും കാണുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അയാൾ എത്ര മാറി എന്നതായിരിക്കില്ല പഴയ ഓർമ്മകൾ തിരികെ വരുന്നതായിരിക്കും സിനിമയിലും അത് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വലിയ ഡയലോഗുകളിലൂടെ മാത്രം പറയേണ്ടതില്ല ചിലപ്പോൾ ആ ഒരു നോട്ടം ചെറിയ പ്രതികരണം അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് തന്നെ ആ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കി തരുന്നില്ല മല്ലു സിംഗിലും കോമഡിയും ആക്ഷൻസും മാത്രമല്ല കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ തന്നെയാണ് സിനിമയും റിയൽ ലൈഫും തമ്മിൽ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലും ചില ആളുകളുണ്ടല്ലേ ദിവസവും സംസാരിക്കണം എന്നില്ല ഇടയ്ക്കൊക്കെ മാത്രം കണ്ടാൽ മതി അവരോടുള്ള ഒരു കണക്ഷൻസ് അതേപടി ഉണ്ടാകും അതുപോലെ തന്നെ ചില ബന്ധങ്ങൾക്ക് ദിവസങ്ങളുടെ കണക്ക് ആവശ്യമില്ല അവിടെ ഇമോഷൻസ് ഉണ്ടായാൽ മതിയില്ലേ അതുകൊണ്ടാണ് ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാലും അതിലെ കഥ മാത്രമല്ല അതിലെ ചില ബന്ധങ്ങളും ചില ഫീലിംഗ്സും നമ്മുടെ കൂടെ നിൽക്കുന്നത് മല്ലു സിംഗിനെ പ്രേക്ഷകർ ഓർത്ത് വെക്കുന്നതിൽ ഈ ഇമോഷണൽ സൈഡിൽ ഒരു പങ്കുണ്ട് അങ്ങനെ ഓരോ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനെയും കുറിച്ച് പറയാനായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ പാട്ടുകൾക്കുള്ള സമയം ആയതുകൊണ്ട് പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യാണ് കേൾക്കാം യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ചാനകിയാട്.
1: ഒരു സിനിമയെ നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഓർത്തിരിക്കാൻ എന്താണ് കാരണം? ചിലപ്പോൾ അതിലൊരു പാട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു കോമഡി സീനായിരിക്കാം, ചിലപ്പോൾ ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ സിനിമ കണ്ട സമയത്തുണ്ടായിരുന്ന ഒരു ഓർമ്മയായിരിക്കാം. മല്ലു സിംഗ് അത്തരത്തിൽ പ്രേക്ഷകരുടെ മനസ്സിൽ പല ഓർമ്മകളും ബാക്കിയാക്കിയ സിനിമയാണല്ലേ. ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ നമ്മുടെ സുരാജേട്ടൻ്റെ സുശീലോ എന്തോ എന്നൊരു ഡയലോഗ് പ്ലേ ആയത്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലും ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓരോരോ രംഗങ്ങൾ പ്ലേ ആയിട്ടുണ്ടാകുമല്ലേ. ചില സിനിമകളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്, അത് പറയുമ്പോൾ തന്നെ ഓരോരോ വികാരങ്ങളും അല്ലെങ്കിൽ അതിൽ ഓരോ സീൻസും ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വിഷ്വലി പ്ലേ ആകുന്നുണ്ട്. ചിലപ്പോൾ ഒരു പാട്ട് മതി, ആ ഒരു പാട്ടിലൂടെ നമ്മൾ ആ ഒരു സിനിമ മുഴുവനായും കണ്ടു തീർത്തിട്ടുണ്ടാകും. അതാണ് സിനിമയുടെ മാജിക്. ഏതായാലും മൂവിയിലേക്ക് വരുമ്പോൾ 2012 എത്തിയ ഈ വൈശാഖ് ചിത്രത്തിലെ കോമഡിയും ആക്ഷൻസും മാത്രമല്ല സൗഹൃദവും ബന്ധങ്ങളും ചേർന്നൊരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിരുന്നു നമ്മൾ കണ്ടത്. അതിനൊപ്പം തന്നെ ഉണ്ണിമുഖത്തിനൊരു പ്രധാന നായക വേഷത്തിൽ കൂടുതൽ ശ്രദ്ധ നേടാനും ഈ ഒരു സിനിമ സഹായിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമാ യാത്ര ഒരുപാട് മുന്നോട്ട് പോയില്ലേ. കഥാപാത്രങ്ങൾ മാറി, സിനിമകൾ മാറി, അദ്ദേഹത്തെ കാണുന്ന പ്രേക്ഷകർ കൂടി. പക്ഷേ ഒരു നടന്റെ ചേടിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യകാലത്ത് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ചില സിനിമകൾക്ക് ഇപ്പോഴും ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാകും. ഉണ്ണിമുകുന്ദന്റെ കാര്യത്തിൽ അത്തരം ഓരോ സിനിമയാണ് നമ്മുടെ മല്ലു സിംഗും. അതുപോലെ ഒരുപാട് മൂവീസിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് തൽക്കാലം ഒരു ബ്രേക്ക് കൊടുത്തുകൊണ്ട് ബ്യൂട്ടിഫുൾ ആൻഡ് വേർഡുകളിലേക്ക് കണക്ട് ചെയ്യാണ്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകിയാണ് നമ്മുടെ ഈ വർഷം 72th നാഷണൽ ഫിലിം അവാർഡിൽ ഒരു ഹിന്ദി സിനിമ ഒരേ സമയം 3 പ്രധാന പുരസ്കാരങ്ങളും വൈ ശ്രദ്ധ നേടി. ആർട്ടിക്കിൾ 370 ബെസ്റ്റ് ഫീച്ചർ ഫിലിം എന്ന പുരസ്കാരത്തിനൊപ്പം ചിത്രത്തിലെ പ്രകടനത്തിന് യാമി ഗൗതമിന് ബെസ്റ്റ് ആക്ട്രസ് ഇൻ ലീഡിംഗ് റോളും സംഗീതത്തിന് ബെസ്റ്റ് മ്യൂസിക് ഡിറക്ഷനും ലഭിച്ചു. അതായത് ഒരു സിനിമ എന്ന നിലയിലും അഭിനയവും സംഗീതവും എന്ന നിലയിലും ആർട്ടിക്കിൾ 370 ദേശീയ പുരസ്കാരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. 2024 February 23 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി. അതുപോലെ കഥയുടെ പശ്ചാത്തലം കാശ്മീറുമായി ബന്ധപ്പെട്ട വലിയൊരു രാഷ്ട്രീയ സംഭവ വികാസമാണല്ലേ. പക്ഷേ ആർട്ടിക്കിൾ 370 എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഒരു ചരിത്ര സംഭവത്തെ കുറിച്ചായിരിക്കും. സിനിമ അതിനെ വെറും ഒരു ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈലായി അവതരിപ്പിക്കുന്നില്ല. അതിനുള്ളിൽ ഒരു മിഷൻ, അതിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർ, അവരുടെ തീരുമാനങ്ങൾ, അതിന് പിന്നിലുള്ള വലിയ പ്ലാനിങ്, ഇതെല്ലാം ചേർന്നാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ യാമി ഗൗതം അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ഇന്റലിജൻസ് ഓഫീസറാണ്. വ്യക്തിപരമായ ചില അനുഭവങ്ങൾക്ക് ശേഷം അവൾക്ക് കാശ്മീരിലെ ഒരു പ്രത്യേക ദൗത്യത്തിന്റെ ചുമതല ലഭിക്കുന്നു. അവിടെ നിന്നാണ് സിനിമയുടെ പ്രധാന കഥ വികസിക്കുന്നത്. അതൊക്കെ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, ഏതൊക്കെ നോക്കുന്നതിന് മുൻപായി ഈ ഒരു യാത്രയിൽ കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുള്ളായ ഗാനങ്ങളും. You guys are listening to my radio 90FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ്. നമ്മുടെ കഥയിലേക്ക് വരുമ്പോ, ആർട്ടിക്കിൾ 370 വരുമ്പോ, യാമി കൗതൻ അവതരിപ്പിക്കുന്ന ഇന്റലിജൻസ് ഓഫീസറിന് കാശ്മീരിലെ ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നതോടെയാണ് ഈ ഒരു കഥ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. അവളുടെ മുന്നിലുള്ള ചാലഞ്ച് വെറും ഒരു സിംഗിൾ പ്രോബ്ലം അല്ല, ഒരു ഭാഗത്ത് അവിടെ നടക്കുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കണം, മറുവശത്ത് മിഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കണം. അതിനിടയിൽ ഇൻഫോർമേഷൻ, ഇന്റലിജൻസ്, പോളിറ്റിക്സ്, പല തലങ്ങളിലുള്ള കാര്യങ്ങളിലും അവളെ കണക്ട് ചെയ്യുന്നുണ്ട്. സിനിമയുടെ പ്രത്യേകത, ഒരു വലിയ സംഭവത്തെ നേരിട്ട് കാണിക്കുന്നതിനേക്കാൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും അവരുടെ പ്ലാനിങ്ങിനെയും പെർസ്പെക്റ്റീവിലൂടെയാണ് കഥ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപും ശേഷവും എന്താണ് സംഭവിക്കുന്നത് എന്നതിലേക്ക് സിനിമ ശ്രദ്ധ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കഥയെക്കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ നായികയുടെ കഥാപാത്രത്തിന് ഒരു പേഴ്സണൽ സൈഡ് ഉണ്ട്. ഒരു പേഴ്സണൽ ലോസിന് ശേഷം കാശ്മീരിലെ ഒരു മിഷൻ അയക്കാനുള്ള അവസരം ലഭിക്കുന്ന കഥാപാത്രമായി ആണല്ലേ അവളെ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റിയും പേഴ്സണൽ ഇമോഷൻസും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥ കഥയിൽ കാണാനായിട്ട് പറ്റും. ഇതിനിടയിൽ പ്രിയാമണി ഉൾപ്പെടെയുള്ള മറ്റ് കഥാപാത്രങ്ങളും കഥയുടെ വിവിധ ഭാഗങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും റോൾ കൂടി വരുമ്പോഴാണ് മിഷന്റെ മുഴുവൻ പിക്ചർ പതിയെ ക്ലിയർ ആകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആർട്ടിക്കിൾ 370 ഒരു സംഭവത്തെ മാത്രം പറയുന്ന സിനിമയല്ല, ആ സംഭവത്തിലേക്ക് എത്തിച്ചേരുന്ന പ്ലാനിങ്, പീപ്പിൾ, ഡിസിഷൻസ് ഇതൊക്കെ കൂടി കഥയുടെ ഭാഗമാകുന്ന സിനിമയാണല്ലേ. അപ്പോൾ ഓരോന്നിനെയും കുറിച്ചും കെട്ടുകൾ അഴിച്ച് കഥകൾ പറയാനായിട്ടുണ്ട്. അതിന് മുൻപായി കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരജ ജാനകിയാണ്. ഒരു സിനിമയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കഥ മാത്രമല്ല, ആ കഥയെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഓരോ ചെറിയ എലമെന്റ്സിനും അതിന് വലിയ പങ്കുണ്ടല്ലേ. ആർട്ടിക്കൽ 370 അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. യാമിയുടെ പെർഫോമൻസ് മുതൽ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് വരെ, ഡിറക്ടേഴ്സിന്റെ പ്രസന്റേഷൻ മുതൽ മ്യൂസിക് വരെ, ഓരോ ഭാഗവും സിനിമയുടെ ഓവറോൾ ഫീലിനേക്ക് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടു കഴിഞ്ഞ് ഓർമ്മയിൽ നിൽക്കുന്നത് ഒരു സീൻ മാത്രമല്ല, ആ സിനിമ മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ. ഇനി ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ദേശീയ തലത്തിൽ ലഭിച്ച അംഗീകാരം തന്നെയാണ് അല്ലേ. ബെസ്റ്റ് ഫീച്ചർ ഫിലിം, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് മ്യൂസിക് ഡിറക്ഷൻ തുടങ്ങി ആർട്ടിക്കൽ 370 ലഭിച്ച നാഷണൽ അവാർഡ് അംഗീകാരങ്ങൾ സിനിമയുടെ പല മേഖലകളിലും ശ്രദ്ധ തിരിച്ചു. അപ്പോൾ ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടുമ്പോൾ അതിന് വെറും ട്രോഫികളുടെ കാര്യമല്ലല്ലോ, അതിന് പിന്നിൽ അഭിനേതാക്കളുടെ പെർഫോമൻസും സംവിധായകന്റെ വിഷനും പിന്നണിയിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുടെ പരിശ്രമവും കൂടിയുണ്ട്. അങ്ങനെ ആർട്ടിക്കൽ 370 കഥയും മേക്കിങ്ങും അവാർഡും എല്ലാം ചേർത്ത് നോക്കുമ്പോൾ 2024 ഈ സിനിമ എന്തുകൊണ്ട് വീണ്ടും ദേശീയ തലത്തിൽ ചർച്ചയായി എന്നതും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഓരോ മൂവീസിനെ കുറിച്ച് പറയാനാണ് എന്നുണ്ടെങ്കിൽ ഓരോന്നും പറയാനായിട്ടുണ്ട്, പക്ഷേ നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായതുകൊണ്ട് പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകിയാട് യെസ് അഗ്രതി ആ ചോദ്യം മിസ്സായിരിക്കൊക്കെ വേണ്ടി ഒന്നും കൂടി ആ ഒരു ചോദ്യവുമായി ഞാൻ എത്തിയിട്ടുണ്ട് എന്താണ് എന്നല്ലേ അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഇന്നത്തെ യെസ് ബസ് ചോദ്യം ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആചാര്യനാരാണ് ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആചാര്യനാരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് ബസ് ചോദ്യം അപ്പൊ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യും I repeat 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് എന്ന് നോക്കൂ ഒപ്പം ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ കളർഫുൾ പാട്ടുകൾ കേൾക്കാം യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ് സംസാരിച്ചിരുന്ന. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാറായിട്ടുണ്ട്. ഇന്നത്തേക്ക് ടറ്റാ ബൈ ബൈ പറയേണ്ട സമയമാകാറായി, കത്തി താഴെയിടേണ്ട സമയമാകാറായി. സംസാരിച്ചിരുന്ന സമയം ദേ പോയതേ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കുള്ളൂ പല കാര്യങ്ങളും നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ആദ്യം പറഞ്ഞതുപോലെ, നമ്മുടെ മനസ്സിൽ തന്നെ പല പല കണക്ക് കൂട്ടലുകളും വേണം. അതായത് മുൻപ് പറഞ്ഞ പോലെ ടു ഡു ലിസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നാളെ എന്തായിരിക്കണം, മറ്റന്നാൾ എന്തായിരിക്കണം, എല്ലാത്തിനെ കുറിച്ചൊരു വ്യക്തമായിട്ട് ധാരണ വേണമല്ലേ. സോ അതെന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, ഏതൊക്കെ ചാർട്ട് ചെയ്യൂ, നമുക്ക് നാളെ കൃത്യ സമയത്തിനെ കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ ടോപ്പ് ബൈ ബൈ പറയുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ, ഹാപ്പി ഡ്രിങ്കിങ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺ ടു ഓൺലി ഓൺ മൈ റേഡിയോ 98.5. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകി സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ ാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ഐസിഎസ്ഇ സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.